0: ഒക്കെ ഹൊക്കെ ചൊല്ലി ചോയ്ക്ക് ഉമ്മയെ കൊണ്ടിട്ട് ചോയ്ക്ക് ഇനി ഉരുത്തി കൊണ്ടിട്ട് ചോയ്ക്ക് അത് ചേട്ടവിട്ട് അവിടുത്തെ മേമത്ത് താക്കുനിങ് ഒക്കെ എന്നാ
1: Hej, der er Nesel og Mimat. Sølge mand er nidt jælet, der er det ting, hvor jeg lavker den jæser i bunge. Der må han ikke kukke, du har med sivet lige bare til med Akbik Jam. Jeg vil nævne til lov i 1996, hvor det lov. Der er navnet Simon Sitjagerk, Amalo Akviat Band. Nidt jælet, der er det lov i. Inge jok, det lov i to saksa, og gør en nasim med jok.
2: Vi var nødt til at det var en kongolødig. Bila mana ayah ni kita nak buat ayah ni kita tengok tenaga oleh kita nak tu jangan yang ni mah kau yang nak minta bawa ngalang apa